0: നമ്മുടെ മണ്ണിൽ എന്താണെന്ന് വെച്ചെങ്കിൽ ഞങ്ങളുടെ ദുംബ സംസ്കൃതി ഉണ്ട്. ആ സംസ്കൃതിനെ ഞങ്ങൾ പലായനം നടത്തി വെച്ചെങ്കിൽ ഞങ്ങളുടെ ദേവ കൊടുപ്പത് കാരണം കൊടുപ്പത് കുളിയൻ കൊടുപ്പത് ഇതെല്ലാം ഞങ്ങളുടെ പണ്ണി നടന്നു വന്നത് ഞങ്ങളുടെ നമ്പിക്കാതെ അതിനെല്ലാം നിങ്ങളുടെ മക്ക നടത്തത് വെച്ചെങ്കിൽ ആ മക്ക എല്ലി പോച്ചെങ്കിൽ ശരി അപ്പോലെ അതിന് നെമ്മതിൽ ബതുക്കു കയ്യില്ല എന്നാണ് അഭിപ്രായം നടന്നത്. അതിന്റെ ധാരങ്ങുമ്പോ ഒരു പ്രവാസിക മാത്രി അതിന്റെ നേച്ചറിനെ എൻജോയ് മോടാ പ്രകൃതിനെ അതിന്റെ കുഷിപ്പെട്ടിട്ട് പോകും പപ്പ ജനം ഭാരി കമ്മി അതിന്റെ പപ്പ മോജു മസ്തിക്ക് അതിന്റെ മോജു മസ്തിക്ക് പപ്പ മോജു മസ്തിക്ക് പപ്പക്ക് ഞങ്ങളുടെ അക്കപക്കത്തുള്ള ഞങ്ങളുടെ കൾച്ചറേ പോലിക്ക്
1: ഞങ്ങളുടെ നമ്പിക്ക ഞങ്ങളുടെ ആചരണക്കു അല്ലി പോയി താപ്പ
0: അല്ലെ 100% പോയി താപ്പ ഞങ്ങൾക്ക് 100% പോയി താപ്പ ഞങ്ങൾക്ക് അത് ഭാരി വലിയ തൊന്നര തന്നുണ്ട് ഭാരി വലിയ തൊന്നരായുണ്ട് ഞാൻ ഇതങ്ങ് കാനൂണ്ട് ഞങ്ങളുടെ ഏത് എഗ്രികൾച്ചറൽ ലാൻഡ് കൃഷി ഭൂമിനെ കൃഷി എത്ര
1: ചട്ടോടിക്ക്
0: കാനൂനെ ഉണ്ട് ഈ നാട് ഒരു കൃഷി ഭൂമിയിൽ ഞാൻ അതിനെ കൃഷി എത്രക്ക് മാണെന്ന് വെച്ചാൽ കയ്യതിന് കാനൂനുള്ള അവകാശം ഇല്ല ഇതെങ്കിൽ ഞങ്ങളുടെ ഒരു സ്വന്തം മനയോ ഫാം ഹൗസോ എന്തെങ്കിലും കൊട്ടെന്ന് വെച്ചെങ്കിൽ മാത്രം കൺവേർഷൻ കൊടുക്കുള്ള വെച്ചെങ്കിൽ 52 ഒരു ഏക്കർ ഉള്ളിൽ ജാസ്തി കൊടുപ്പ് കയ്യാനേ ഉണ്ട് ഞങ്ങളിന്റെ ഇത്ര സിറ്റുവേഷൻ എന്താ ബ്രസ്റ്റ് സിസ്റ്റമോ ഞങ്ങളുടെ ബ്രസ്റ്റ് സിസ്റ്റമോ ദുഡ് കൊടുപ്പെങ്കിൽ മാടിയവാ ഇതിനാണ് നോട്ട് ഇതെല്ലാം കോർട്ട് കിട്ടിയത് ഞങ്ങളുടെ കോർട്ടിൽ സുപ്രീം കോടതിക്ക് തന്നെ ഇതിന്റെ കേസ് നടന്നിട്ടുണ്ട് ഇത് ഞങ്ങളുടെ വലിയ ഒരു ദുരന്തമാണുള്ളൂ ഞങ്ങളുടെ ഇത് പോച്ചോട്ട് ഇന്ത്യ ഇത്ര ഞങ്ങളെ ഇന്ന് പൊലക്കനത്തരേ ഞങ്ങളുടെ ഇതിൽ ഇത്ര ഒരു താപമാനം വെച്ചുകൊണ്ട് 33-34 ഇക്കലേക്ക് പറ്റി ഇതെല്ലാം ഞങ്ങളുടെ കൊടുക്കൽ കേട്ടറി എത്തുന്ന വിഷയമായി ഇത്
1: അച്ഛങ്കി ഇടി നങ്ക ബരി കൊടങ്ങുന്ന ജ്ഞാനം ആടല്ല വേറെ പ്രദേശത്ത് നോടിച്ചെങ്കിൽ ഈ ബദലാവണ ആയുണ്ട്
0: അല്ല ഈ ബദലാവണയ്ക്ക് മുഖ്യ കാരണം എന്താ വെച്ചാൽ ഇംബാലൻസ് ഇൻ എക്കോളജിക്കൽ സിസ്റ്റം ആണ് ഉണ്ട് പാപ്പമാന ഏരിക്കാണ് ഇത് ഞങ്ങളെയല്ല നോട്ടി ഞങ്ങളുടെ എനിക്ക് കൊടകൾക്ക് സംബന്ധപ്പെട്ട മാതിരി ഞങ്ങളുടെ ഈ പശ്ചിമഘട്ട വേണ്ടി എന്തുകൊണ്ട് അത് ഭാരി സെൻസിറ്റീവ് ഏരിയ അത് അതെങ്കിൽ ഒരു ഇച്ഛിപ്പിച്ചാൽ എങ്ങനെ ചെറിയ കുഞ്ഞിക്ക് ഞങ്ങൾ ഒരു നല്ല പൊഞ്ചത്തിന് അല്ലെങ്കിൽ നൊമ്പലാപ്പ അതേ ലക്കത്തിൽ അല്ലെങ്കിൽ പോയിട്ട് ഞങ്ങൾ എന്തെങ്കിലും ഡാമേജ് മാടിച്ചെങ്കിൽ അത് ഞങ്ങളുടെ ഈ മുളയ്ക്ക് ഭാരി വലിയ പ്രോബ്ലം അപ്പൊ അത് കളഞ്ഞായിട്ട് മാത്രം കാരണം ഉറത്തുഞ്ഞ് പോലെ വന്നത് ഇതെല്ലാം നിങ്ങളുടെ മാൻമേഡ് ഞങ്ങളുടെ മനുഷ്യന്റെ തപ്പത്ര മനുഷ്യ മഴയുടെ തപ്പുടാൻ ഞങ്ങൾ ഇതിനെ അനുഭവിച്ചുള്ളൂ ഞങ്ങളുടെ ദുരാസന പല ഇത് ഞങ്ങളുടെ ദുരാസന പല ഞങ്ങൾക്ക് ദുഡ് കൊണ്ടു വെച്ചു നാളെ എന്താ പണിയണെന്ന് കാണാൻ പണ്ടാൻ പോലെയല്ല ഞങ്ങളുടെ ഈ കുടകളിൽ ഞങ്ങളുടെ കുടകൾ ജനങ്ങൾ കൂടി ആൾമോസ്റ്റ് 50% ജനങ്ങൾ
1: ജന തക്ക് പറയുക ഞങ്ങളുടെ ഊർ അഭിവൃദ്ധി ആണെന്ന് ഇന്നലെ റിസോർട്ട് പറഞ്ഞു ഇന്ന അഭിവൃദ്ധി കാര്യം ആയി പോകണ്ടു ഒന്ന് ഇനിയൊന്ന് എന്താണെങ്കിൽ ബോണ്ട എന്നുണ്ട് അന്നെ ഇരട്
0: അഭിവൃദ്ധിനെ എങ്ങനെ വ്യാഖ്യാനം മാളിയോ ആണ് ലക്ഷത്തിൽ പോകുന്നത്.

0: അവിടെ ബതുക്കു പൊട്ടിക്കുമ്പോൾ പാടിയാണ് നിങ്ങളെ ഇപ്പോഴേ തീർത്ത് നിങ്ങളുടെ നിർണ്ണയമായിട്ടുള്ള ഏതോ ഈ ഹോട്ടലുകാരായി കഴിഞ്ഞാൽ വ്യാപാരസ്ഥങ്ങൾ ദുഡ് മാത്രം കൊണ്ടേ അതിന് നാളെ എന്തോന്നുണ്ട് ഇതിനെല്ലാം എത്ര വ്യാപാരിക്കാരുടെ മഴയെടുത്ത് ഏത് ഈ റെസ്റ്റോറൻറ്റല്ല ഫസ്റ്റിൽ ഒരു ഹോം സ്റ്റേ ബാക്കി എന്നെ കഴിച്ചില്ലെങ്കിൽ പപ്പക്ക് ജനം തൊരു രണ്ടു ദിവസം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹോട്ടലിന്റെ സൗകര്യം ഇത്ര ഹോം സ്റ്റേ എന്താ ജനം ജാസ്തി പപ്പക്ക് ശുപാച്ച് അങ്ങനെ റെസ്റ്റോറൻസ് കൃതി ബാത്ത് ഇന്ന് ഇങ്ങനോട്ട് എല്ലാം നിങ്ങളുടെ വലിയ വലിയ റെസ്റ്റോറൻസ് ഉണ്ട് അത് വിശേഷമായിട്ടുള്ള നടത്തു കൊടുക്കല് ഉത്തര കൊടുക്കൽ നിങ്ങൾ അവിടെ പക്ക പോയിട്ട് നോക്കിയിരിക്കും കഴിഞ്ഞ് ഞാൻ ഭയങ്കരപ്പ എല്ലി പോയി കഴിഞ്ഞാൽ ജാഗ്രത പോയി എല്ലി ഞങ്ങളുടെ ഫോറസ്റ്റ് ഏരിയ ഉണ്ട് റിസർവ് ഫോറസ്റ്റ് ഉണ്ട് ഗെയിം സെഞ്ചുറി ഉണ്ട് അവിടെ കൂടുതൽ പോയിട്ട് ജാഗ്രത നടത്തും എന്നെ പറ്റി എൻക്രോച്ച്മെന്റ് വേണോ ഇതൊക്കെ ഉണ്ട് ജാഗ്രതത്തിന് എൻക്രോച്ച് കൊടുക്കുമ്പോൾ അതിന് ധാരക്കുമ്പോൾ വലിയ പറ്റി അതിന് പോയിട്ട് അച്ചപക്കത്തിലേക്ക് മാടിയോ അതിൻ്റെ ദുഡ് മാടിയോ അതിന് പോയിട്ട് അതിന് എന്ത് ഇൻവെസ്റ്റ്മെന്റ് മാടി കഴിഞ്ഞിട്ട് ഇനിയൊരു ജാഗ്രത ഇന്നത്തെ പത്ത് ആസ്തി അനുഭവിച്ചു കഴിഞ്ഞാൽ ദുഡ് മാടിയോ അതിന്റെ പാടത്തേക്ക് പോയോ ഞങ്ങളെ നേരിടാൻ മടിച്ചു പോട്ടുവാണ് ഒന്ന് ഞങ്ങളെ ഈ ജാഗ്രത്തിന് എന്ത് അതിന്റെ പരിവർത്തനം വേണമെന്നോ അതൊക്കെ കംപ്ലീറ്റ് ലഭിച്ചിട്ടുണ്ട് ഡെവലപ്മെന്റ് കൂടും ഞങ്ങൾക്ക് ആരുടെ റോഡ് ഞങ്ങൾക്ക് റോഡിലേക്ക് നടപ്പൊക്കെ അത് ഡെവലപ്മെന്റ് അല്ലേ ഞങ്ങൾ ഞങ്ങൾക്ക് നടപ്പൊക്കെ റോഡേ ഇല്ല ഞങ്ങൾ റോഡിന്ന് പൊട്ടുവെച്ച് ഞങ്ങൾക്ക് റെസോർട്ട് പോകണം അത് ഞങ്ങളുടെ അഭിവൃദ്ധി അനുസരിച്ച് എന്ത് അർത്ഥമാണ് അത് അർത്ഥം അതിന് ഈ വ്യാഖ്യാനമാണെങ്കിൽ അഭിവൃദ്ധി അനുസരിച്ച് ബിൽഡിംഗ് വന്നിടത്തേക്ക് അത് അഭിവൃദ്ധി അല്ലാത്ത നോട്ടി ഞങ്ങൾക്ക് ഇന്ന് ബേസിക് ഇല്ല ഞങ്ങൾക്ക് നല്ല ഒരു എഡ്യൂക്കേഷൻ സർക്കാരിന്റെ നല്ല എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇല്ല ഈ കുളങ്ങളുള്ളത് ഞങ്ങളുടെ കുളങ്ങര മക്കൾ ഓതുകൊണ്ടിച്ച് വിലയിരുത്തം പോകണ്ടു ഇതും ജന ഫൈറ്റ് പോകണ്ടത് അത് അഭിവൃദ്ധി അല്ല ഇത് റെസോർട്ട് അഭിവൃദ്ധി റെസോർട്ട് അഭിവൃദ്ധി നോട്ടി നല്ല ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ജനക്കൊക്കെ ഞങ്ങൾക്ക് അഭിവൃദ്ധി പഠിക്കാറുണ്ട് ഇക്കൂടി ഇക്കോ രണ്ടു മൂന്ന് കാലത്ത് ഞങ്ങളുടെ ഹെൽത്ത് സിസ്റ്റം എന്ന് വെച്ചാൽ കംപ്ലീറ്റ് പോകണം എത്ര കാർബറായുണ്ട് അത് വലിയ ഞങ്ങൾക്ക് ഒരു ഇൻഡിപെൻഡന്റ് ആയ നല്ല ഹൈക്കോടതി മെഡിക്കൽ കോളേജ് വന്നിട്ട് എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട് ഡെന്റൽ കോളേജ് ഉണ്ട് ബാക്കി കിണക്ക് ഐ ഐ എംഒ ഐ ഐ ടി ഇന്റെ ഒരു സമസ്ത ഞങ്ങളുടെ അത് അഭിവൃദ്ധി
1: ഞങ്ങളുടെ
0: ഇനി എച്ച് റോഡ് ഞങ്ങളുടെ കുടകളിൽ എച്ച് ജാഗ്രത റോഡില്ലേ കറണ്ട് ഇല്ലാത്ത എച്ച് മനയുണ്ട് അതിനൊക്കെ പല
1: റിസോർട്ട്
0: അല്ലെങ്കിൽ ഞങ്ങളെ ബി ജെ പി കാര്യം അടിച്ചു അങ്ങനെ അതിന്റെ സ്വന്തത്തിന് കടന്നുള്ള അച്ചയ്ക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും കൊടുക്കുക ഈ ഇന്ത്യക്കനാക്കിനിക്ക് എന്തെങ്കിലും ഞങ്ങളൊക്കെ ഇവിടെ ഈ എത്തനിക്ക് പ്രോബ്ലം ആയതുകൊണ്ട് നോർത്ത് ഇന്ത്യത്തില് എത്തനിക്ക് പ്രോബ്ലം വെസ്റ്റ് ബംഗാളിലെ പ്രോബ്ലം ഇത് അസാമിലെ ഇതേ പ്രോബ്ലമോ മണിപ്പൂർത്തി ഇതേ പ്രോബ്ലമോ എന്തെങ്കിലും ഇൻഫ്ലക്സ് ഫ്രം അതർ ഏരിയാസ് ഉണ്ട് ഞങ്ങളുടെ ഇന്ത് നിങ്ങൾ ഇല്ലേ എടുത്തിട്ടെങ്കിൽ ഞങ്ങളുടെ എന്നെങ്കിലും ചെന്നങ്ങള് ചെന്നങ്ങനങ്ങളുടെ സ്ഥലിക്കണ്ട കുളവളയുള്ള എല്ലാ സ്ഥലിക്കണ്ട അത് എല്ലാം കുറിച്ച് തെളിയിക്കണ്ട അതിന് എന്നായിട്ടെങ്കിൽ ചെന്നങ്ങള് അങ്ങനെ ഭൂമിയുടെ ആസ്തിനെ കെട്ടിപ്പിടിച്ച് വെച്ചിട്ട് അതിനെ കൊണ്ട് മാത്രം തന്നെ ചെന്നങ്ങ് ഭരിക്കേണ്ടുള്ള
1: അച്ചെങ്കിൽ ഈ പുറമേജന ബന്ധത്തിൽ കൂടിയിട്ടുണ്ട്
0: ഇല്ല പുറമേജന താരപുറമുണ്ട്
1: ഇതേ സമസ്യ വരി കൊടകൾ മാത്രല്ല കർണാടകത്തിലുണ്ട് വേറെ രാജ്യത്തിലുണ്ട് വേറെ വേറെ ദേശത്തിന് മധ്യത്തിലും ആയതുണ്ട് ഞങ്ങളുടെ ഇങ്ങനെ ഞങ്ങളെ പൊട്ടിത്ത് പുറമേത്ത രംഗം ബന്ധ ഞങ്ങളുടെ ഇല്ലി ദബ്ബാളിക്കാൻ മാടുവാന്നുള്ള ഒരു തക്ക് എല്ലാം വന്നിട്ടുണ്ട്
0: ഭൗഗോളിക ഇന്നലെ ഞങ്ങളുടെ ഒരു വിശേഷപ്പെട്ടൊരു ഭൗഗോളിക ഇന്നലെ ഇതൊരു ചെറിയ ജാഗ ഞങ്ങളുടെ ഇല്ലി എത്ര ഞങ്ങളുടെ എന്തെന്ന് ഞങ്ങളുടെ കസ്റ്റംസ് ഉണ്ട് ഞങ്ങളുടെ നടപ്പുണ്ട് ഞങ്ങളുടെ പദ്ധതി ഉണ്ട് ഞങ്ങളുടെ പരമ്പരയുണ്ട് അത് ഇടീ വിശ്വത്തിലെ മാതിരിയാനന്ത ഒരു പരമ്പര ഞങ്ങളുടെ എല്ലി പോച്ചെങ്കിയോ ഞങ്ങൾ എന്ത് കാമ്പനത്തെ ഞങ്ങളുടെ ഒരു വിശേഷം ഞങ്ങളുടെ നമ്മനെടുത്തോളി ഞങ്ങളുടെ നാള് ഞങ്ങളുടെ ദേവക്കുളപ്പത് ഞങ്ങളുടെ മംഗള മുഞ്ചി നല്ലത് കെട്ടും എല്ലാം ഉണ്ടെങ്കിൽ ഒരു വിശേഷത്തെ കൂട്ടത്തില് ആ വിശേഷത്തെ കൂടാതെ കൊണ്ട് ഞങ്ങളുടെ ചെറിയ പോപ്പുലേഷൻ ഉള്ള ഞങ്ങളുടെ ചെറിയ പോപ്പുലേഷനിൽ ജാഗ ജാസ്തി ഉണ്ട് ജനസംഖ്യ ഞങ്ങളുടെ ഇതിൽ കമ്മിയുണ്ട് അതെല്ലാം എന്നായിട്ടെങ്കിൽ ജനക്ക് പുറമെ കണ്ണില്ലേ ജനക്ക് പുറമെ ഓരോ ഏത് ഇതിന്റെ പ്രവാസോദ്യമത്തിന്റെ വിഷയത്തിനടുത്തും പപ്പം ഞങ്ങൾ ബന്ധു മുങ്ങിപ്പൊതിയിട്ട് ഞങ്ങളുടെ എല്ലാം വെച്ച് അതിന്റെ പണത്തിന് കെട്ടിടത്തിന് ബന്ധിപ്പ ഞങ്ങളുടെ മക്കൾക്ക് വന്നിട്ട് മക്കൾ കുശി ഇങ്ങനത്തെ പോച്ചു നമ്മൾ ഞങ്ങളെത്തന്നെ പോച്ചേ പോച്ച് ഞങ്ങളുടെ തന്നെ അല്ലെങ്കിൽ നിരന്തരമായി പോച്ച് ഞങ്ങളുടെ

0: അതിന് നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളുടെ സംസ്കൃതി എന്തത് നിങ്ങൾ എങ്ങനെ വെൽക്കണമെന്നോ ചെയ്തത് ആ മക്കൾക്ക് അതിനെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് പ്രഥമശാല. മക്കൾക്ക് നല്ല എഡ്യൂക്കേഷൻ കൊടുക്കണമെന്നോട്ട് 100% മാർക്ക് എടുത്തോ ഇന്റലിജന്റ് അല്ല. അത് ഒരു ഇത് മാർക്ക് മാത്രമല്ല, അത് ജീവമാനമല്ല. അത് ഇന്ന് നിങ്ങൾ വലിയ വലിയ ഏതെങ്കിലും സയന്റിസ്റ്റ് ആണെങ്കിൽ ഈ 100 മാർക്ക് എടുത്തെങ്കിൽ ആ വായിക്കല എങ്കിലും ഇങ്ങനെ കൊണ്ട് അണ്ടറിലെ കുറച്ച് മണിയുള്ള എങ്കിലുള്ള അതെങ്ക് ഞങ്ങളുടെ എത്ര മക്കൾക്ക് ഞങ്ങൾ എത്ര എഡ്യൂക്കേഷൻ കൊടുപ്പ ആ എഡ്യൂക്കേഷൻ ആ മൂല തത്വത്തിനെ ഞങ്ങൾ ചെയ്യുമ്പോണ്ടോ അത് ഞങ്ങളുടെ അതിന്റെ എഡ്യൂക്കേഷൻ എന്ത് ഞങ്ങളുടെ സംസ്കൃതി ഞങ്ങളുടെ പരമ്പര ഞങ്ങളുടെ പദ്ധതി അതിന്റെ ഒരു ഭാഗമായിട്ട് ഞങ്ങൾക്ക് എഡ്യൂക്കേഷൻ കൊടുക്കണം മക്കൾക്ക്.
1: ചെറുപ്പത്തിന്റെ എല്ലാ സുഖനെ കൊടുപ്പാകാം
0: ചെറുപ്പത്തിൽ ഇന്ന് മക്കൾ ഒരു കൂടി മക്കാച്ചു അവങ്ങ എത്ര മുഴുവൻ നീ അടങ്ങിയ മറക്ക് പോയിട്ട് വാങ്ങണോ അപ്പൊ അങ്ങനെ മുളഞ്ഞത്ത് അല്ലെങ്കിൽ എന്നാ ചോദിച്ചാൽ ഞങ്ങളുടെ ലൈഫേ ഡിസ്റ്റർ ആയി പോപ്പാ മനുഷ്യ ഞങ്ങളുടെ മനയിൽ ഞങ്ങളുടെ ഒരു കർത്തവ്യം ഏറ്റവും അതിനെ ഞങ്ങൾ മടിക്കം വേണോ അതിനെ ഞങ്ങൾ മക്കൾക്ക് അപ്പാവ പഠിപ്പിച്ചിട്ട് കൊടുക്കണം. അപ്പോ വേണം ഫസ്റ്റ് തപ്പായിട്ട് ശരിയാണ് ഫസ്റ്റ് മൂല തത്വ ഞങ്ങളുടെ മൂല പദ്ധതി എത്തോട് നിങ്ങളുടെ പലപ്പറയത്തോട് അതിന്റെ ജത്തിൽ അതിന്റെ എഡ്യൂക്കേഷൻ കൊടുത്ത് അതിങ്ങളെ ഒരു സമാജത്തിൽ നല്ല ഒരു വ്യക്തിയെ അതിൽ രൂപിച്ചിട്ട് അത്ര എഡ്യൂക്കേഷൻ കൊടുക്കണം ഫസ്റ്റ് തിങ് അത്
1: ആച്ചെങ്കിൽ ഈ ഗാനം എല്ലാവർക്കും പറഞ്ഞു പിന്നെ ഒരേ ദിവസം താപ്പന്നതല്ല
0: ഇത് ഒരേ ദിവസം താപ്പന്നതല്ല ഇത് ഒരേ ദിവസം കണ്ടിട്ട് മുടങ്ങല്ലേ അതിന് ഇന്ത്യ തപ്പി പോയിട്ട് തപ്പി പോയിട്ട് ചുമാർ 100 കാലം മെമ്പറിക്ക് പോയിട്ട് അതിന് പുനഃ സ്റ്റാർട്ട് ആയി പുനഃ പോകണ്ട അറ്റ്ലീസ്റ്റ് ഞങ്ങൾ നിങ്ങൾ കൂടിയോണ്ടോ ചെങ്ങിണ്ട് ദണ്ഡന എന്താ ചെങ്ങി ഞങ്ങളുടെ കൃഷിനെ ഞങ്ങളുടെ എന്ത് കുറവിലും ഞങ്ങളുടെ ജനങ്ങളുടെ മൂല ഒരു ഉദ്യമയുണ്ട് കൃഷി തന്നെ എന്താ കൃഷിനെ ഞങ്ങൾ കണ്ടിട്ട് പോയത് പുറത്തോക്കാം
1: അത് കഷ്ടാച്ചെങ്കിയോ
0: അത് കഷ്ടാച്ചെങ്കിലും ഞങ്ങൾ അതിനെ മാറണമെന്നുണ്ട് അത് ദണ്ഡന ഞങ്ങളുടെ എന്ത് ജാഗം ഉണ്ടെങ്കിലും ഞങ്ങൾ അതിനെ പറമ്പറ മാടുന്നതാണ് ഞങ്ങൾ കണ്ടിട്ട് വായിക്കുന്നത് ഞങ്ങളുടെ ധാര രാജകീയ നേതാക്കൾ ഉണ്ട് ഞങ്ങളുടെ ധാര ഗവൺമെന്റ് ഓഫീഷ്യൽസ് ഉണ്ട് അതിന്റെ സ്ട്രിക്ട് ആയിട്ട് ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ പറപറയാക്കുന്ന നിപ്പാ ഇതിനോട്ടി ഞങ്ങളുടെ ജമാഅസ്തി ഇതിഞ്ഞിട്ട് ചില മുണ്ടത്തെ കാരണം പേപ്പറിൽ ചെയ്ത് മാറിയിട്ട് ജമാഅസ്തി രജിസ്ട്രേഷൻ ആപ്പില ഇത് ഒരു ദുഡ്ഡുക്കായിട്ട് രജിസ്റ്റർ മുടങ്ങി തടക്കയിൽ ഇത് ടാക്സ് കിട്ടുവാണ് എന്തെന്ന് മാറിയുണ്ട് അതെല്ലാം സോളില്ല
1: അതിനുള്ളു
0: ചെന്നങ്ങ് അണ്ട മഞ്ഞ മുത്തോടിക്ക് വയസ്സുണ്ടു ഞങ്ങളുടെ എത്ര പദ്ധതി പരമ്പര അതുകൊണ്ട് അതിനെ കണ്ട് സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ ഫലമൊഴിയൻ പോച്ചത് മാത്രം ഞങ്ങളുടെ വിളിച്ചേക്കുമ്പോൾ ഞങ്ങൾ ബച്ചാവാപ്പ കൈവച്ചേ എന്റെ അപ്പച്ചു മക്കാനോട്ട് ഈ പാശ്ചിമാത്യ സർക്കാരുകൊണ്ട് ഞങ്ങളത് അതെല്ലാം ഞാൻ ഐ ഡോണ്ട് സപ്പോർട്ട് ഞങ്ങളുടെ അത് വിശേഷമായിട്ട് ഞങ്ങളുടെ കുട സംസ്കൃതി ഞങ്ങൾ ചില മിങ്കിലെങ്കിലും അതിൽ പോയിട്ട് അപ്പറ അതിനെല്ലാം ഞങ്ങൾ ആ മക്കളുടെ ആ എഡ്യൂക്കേഷൻ സിസ്റ്റമിനെ കൊടുത്തെങ്കിൽ ഞങ്ങൾ ഞങ്ങളായിട്ട് വിളിയോ മന പാഠശാല ഉണ്ട് അപ്പാവോട് ഭാര്യ ജവാബ്ദാരിക്കുണ്ട് ഒന്ന് ഞങ്ങൾ അപ്പാവൻ കഴിച്ചു ഞങ്ങൾ പറയാ മാടക്കയ്യ എന്ത് ഉണ്ടെങ്കിലും ഞങ്ങൾ ഇല്ലേ മതിക്കൊണ്ടു മക്കൾക്കും ഞങ്ങൾ മാടുണ്ടോ നിങ്ങൾ പുറമേ ഇല്ലെങ്കിൽ നാൽക്കാലും മനസ്സിന് നിങ്ങൾ ഇല്ലേ നിൽക്കൊണ്ടു നിങ്ങൾ ഇല്ലെങ്കിൽ മുട്ടിട്ട് പോയാൽ പോക ഇങ്ങനെ ഞങ്ങളുടെ ഈ ആസ്തിന്റെ ഞങ്ങളുടെ ഈ വിശിഷ്ട ടെന്യൂറിലെ വിശിഷ്ട ഒരു സിസ്റ്റമാണ് ഞങ്ങളുടെ ഭൂമിയിലേക്ക് കുളകിട അതിനൊക്കെ നേരായിട്ട് വെച്ചിട്ട് അതിനൊക്കെ സർക്കാർ ഇതിനെ പറമറേ മാടക്കയ്യ അങ്ങനെ ഞാൻ മാടുന്നു ഭാഷയുടെ വിഗ്ദനം ഒന്നും അവിടെ ഞങ്ങളുടെ പരിസരത്തിന് ഞങ്ങൾ ഒളിക്കാൻ മടിയുണ്ടു ഇല്ലേ നോട്ടിക്ക ജനമാണോ ഞങ്ങൾക്ക് ഇല്ലേ കഷ്ട ഇത് ഞങ്ങൾക്ക് നരി നട എത്ര തിമ്പ ആനമന്ത് ചവിട്ടു അതെല്ലാം ഞങ്ങളുടെ തെപ്പ് കയറ്റതല്ല വേണ്ടിയത് ഇതിന് പതുക്കെ ഓർത്തൊന്നുമല്ല ഇറ്റ്സ് ആൾ ഹ്യൂമൻ മിസ്റ്റേക്സ് ഇക്ക നാടജാക്ക് ആനയാണ് അപ്പം വഴിയെ
1: നാനേ
0: ഒന്നും വെച്ചിട്ടില്ല ഇനി എന്റെ ബുദ്ധിമുട്ടാ നിങ്ങൾക്ക് നോക്കി ഈ ആനത്തിലെ ഒരു കോറിഡോർസ് ഉണ്ട് പണ്ട് നിങ്ങൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ കൊടുത്ത
1: കോറിഡോർ എടുത്ത്
0: ആ ബട്ട കുടിച്ചെങ്കിൽ പോകും ആ ബട്ട തന്നെ മടിച്ചു ഞങ്ങളുടെ ഇന്ത്യ പോയിട്ട് മന കെട്ടിയെടുത്ത്
1: ആനര
0: മനക്ക് പോകാൻ കൊണ്ട് ആന ഞങ്ങളുടെ പരമ്പുസാച്ച് അതെല്ലാം ഞങ്ങളുടെ മിസ്റ്റേക്ക് ഞങ്ങളുടെ അത്യാസ ദുരാസയുടെ ഫലമായിട്ട് ഞങ്ങൾ ഇതിനെല്ലാം അനുഭവിച്ചിട്ടുണ്ട്
1: അഞ്ചെങ്കിൽ ഇക്ക തപ്പ് ആയി പോയിത്ത് ഇതിനെ സരിപ്പെടുത്തിയോ അത്

ഇച്ചനേര ബദലായുള്ള കൊടക് ഈ വിഷയമായിട്ട് പരിസരവാദി സമാജ സേവക ബൊളേക്കാര് ദണ്ഡനെ രുദ്രഗുപ്പെ ഗ്രാമത്ര കോലത്തണ്ട രഘുമാചായന്റെ കൂടെ നടത്തുന്ന തക്കുപക്കന കേട്ടിര ഇല്ലിക്ക് ഇന്നിത്ര കൊടവശ്ശേരി കാര്യക്രമ തീർന്നത് മാജനക്കെല്ലാം നമസ്കാരം.